ഈ ഭഗത് ജോ തുടുപാണേ നാനക് തിന് കെ സദ് കുർബാണേ മലാർ മഹലാ പഞ്ചവാ പരമേശ്വര ഹോവാ ദയാല മേഘ വർഷ അമൃത ധാര സഗലേ ജീ ജന്ത തൃപ്താ സേ